0: മസക്കത്തുകെ ഗൊത്തും പ്രഷുക കസ്സിന്തും ഹുട്ടസ് കണ്ടുക മസ്ബാണം ഹുട്ടസ് നോയിത്താക്ക ഗേഗ ഓൺലൈൻ വ്യഫാരി കുറിയസ് ദിമാവ തതിതകം ഹല്ലകി ഈറ്റുകുറി ബേനും ഹുരിയാ സാമാനെ ഓൺലൈൻ കോ ഗണലുമ ഈറ്റുകുറി ഹിയാർ കുറപ്പ
1: അയ്യാ ആരെ അമാന്തിനീമി മകേ രസ്കമ ഗണുവര അമിന്ന അളുണ്ട കലയ എക്കമക്കു ഗണോർത്തരെ ആളാപുരി കാപ്പെട്ട അഹരം വേണു എനു മുരിഹാച്ച കലയ എയോ എയ് സീത ജനുവൻ തുരുക്കി കാപ്പെട്ടു മിയാറെ ഗണ്ണാക്ക വെസ്നുദിബേ കലേ കൊന്താകുത്തെവിളണി ബല ജനുവൻ തുരുക്കി യൂറപ്പ് അതി ഹുരിഹാത്തനക്ക് കാപ്പെത്തിബെൻ ഏരി പ്രൊക്സീഗ ഗണോർത്തരെ അളം വിയസ്റ്റ് ഓഫ് ദ നെവിയസ് ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് എമിഹും ഇൻസ്റ്റോവസ് കൊദ്ദേ സീകോ
2: ആയിക്കെ കാപ്പെട്ട പ്രോക്സി
3: Download now, available on App Store and Play Store.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്കുവരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുണ്ണായകു രയിതുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്